ോട്ടിയ പവർ സുപ്രി ടാഗ് സഹ ഗ്രാൻഡ് സുപ്രി ടാഗ് സുപ്രി റിമോട്ട് എൻ എൽ ബി